നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്ക്, മലയാളം പരിപാടിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനമാസം 18-ാം തീയതി, വ്യാഴാഴ്ച. കഥാനേരം, അറിയിപ്പുകൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടികൾ. ശ്രീ വിജയപുരത്തു നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പോകുന്ന ബോട്ടുകളുടെ യാത്രാവിവരം. MV ജോളി ബോയ് നാളെ രാവിലെ 6 മണിക്ക് സ്വരാജ് ദ്വീപ് ലോങ് ഐലാൻഡ് വഴി രംഗത്തേക്ക് യാത്ര തിരിക്കും. ഈ ബോട്ട് ഉച്ചയ്ക്ക് 12 മണിക്ക് രംഗത്തു നിന്നും ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. MV കമോട്ട നാളെ രാവിലെ 6:15 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. ഈ ബോട്ട് ഷഹീദ് ദ്വീപിൽ നിന്നും രാവിലെ 8:30 ശ്രീ വിജയപുരത്തേക്കും യാത്ര തിരിക്കും. MV നോർത്ത് പാസേജ് നാളെ രാവിലെ 6:15 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തിരിക്കുന്ന ഈ ബോട്ട് സ്വരാജ് ദ്വീപിൽ നിന്നും രാവിലെ 8:45 ശ്രീ വിജയപുരത്തേക്കും മടക്കയാത്ര തുടരും. MV സ്ട്രൈറ്റ് ഐലൻഡ് നാളെ രാവിലെ 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പോവുകയും അവിടെ നിന്നും ഉച്ചയ്ക്ക് 1 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തിരിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 2:30 സ്വരാജ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. MV രംഗത്ത് നാളെ രാവിലെ 11:30 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തിരിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് അവിടെ നിന്നും വൈകിട്ട് 3:30 ശ്രീ വിജയപുരത്തേക്കും യാത്ര തുടരും. MV ബാരടാങ് നാളെ ഉച്ചയ്ക്ക് 2:30 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പോവുകയും അവിടെ നിന്നും വൈകിട്ട് 4:30 ശ്രീ വിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. MV ഹഡ്ബേ നാളെ വൈകിട്ട് 5 മണി

ഇന്ത്യയിലേക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടുന്ന ഈ ബോട്ട് 4 രാവിലെ 5:30 സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപ് വഴി ശ്രീവിജയപുരത്തേക്കും യാത്ര തിരിക്കുന്നതാണ്. യാത്രാ ബോട്ടുകളുടെ യാത്രാവിവരം സംബന്ധിച്ച അറിയിപ്പ് സമാപിച്ചു.

ജൂലൈ ആദ്യവാരം ഇന്ത്യയിൽ ആഘോഷിക്കുന്ന ഒരു വാർഷിക വൃക്ഷത്തെ നടീൽ ഉത്സവമാണ് വനമഹോത്സവം. വനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും കൂടുതൽ മരങ്ങൾ നടാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി 1950 അന്നത്തെ കേന്ദ്ര കൃഷിമന്ത്രി KM മുൻഷിയാണ് ഈ വാരാചരണം ആരംഭിച്ചത്. പരിസ്ഥിതി സംരക്ഷിക്കുക, മലിനീകരണം കുറയ്ക്കുക, കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുക എന്നിവയാണ് ഉത്സവത്തിന്റെ ലക്ഷ്യം. ജൈവ വൈവിധ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. മരങ്ങൾ നമ്മുടെ ഉറ്റ ചങ്ങാതിമാരാണെന്ന് ഓരോ വനമഹോത്സവവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവ നമുക്ക് ഓക്സിജൻ, ഭക്ഷണം, പാർപ്പിടം എന്നിവ നൽകുകയും മണ്ണും വെള്ളവും സംരക്ഷിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. പച്ചപ്പും ആരോഗ്യകരവുമായ ഒരു ഗ്രഹം ഉറപ്പാക്കാൻ മരങ്ങൾ നടുന്നതിലും പരിപാലിക്കുന്നതിലും സജീവമായി പങ്കെടുക്കാൻ എല്ലാവരെയും, പ്രത്യേകിച്ച് കുട്ടികളെ, ഈ വാരാചരണം പ്രോത്സാഹിപ്പിക്കുന്നു.

0: കഥാനേരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഥാനേരം.
1: ഉറൂബ് എഴുതിയ കഥ എന്റെ മകൻ. അവതരണം ശ്രീകുമാർ മുഖത്തല.
2: രാജൻ ഇവിടെ നിന്ന് പോയി. എന്റെ ജീവിതത്തിലെ സമസ്ത ആശ്വാസങ്ങളും പടികടന്നു. എന്റെ ഈ 63 കൊല്ലത്തെ ജീവിതം കൊണ്ട് ഒന്നും ഉണ്ടായില്ല എന്ന് തോന്നുകയാണ്. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മറയുമ്പോൾ എന്റേതായി ഒന്നും ഈ ലോകത്തിൽ ശേഷിക്കയില്ലേ? അതാ, അത് ശേഖരൻ നായരുടേതാണ് എന്ന് ആളുകൾ ചൂണ്ടിക്കാണിക്കുവാൻ ഒന്നും ഉണ്ടാവില്ലേ? എന്റെ ഈ മാംസം മണ്ണിനടിയിലായാൽ അതോടുകൂടി എല്ലാം അവസാനിക്കുന്നുവെന്നോ? എന്റെ ശവക്കുഴിമേൽ ഒരിറ്റ് കണ്ണീരും വീഴില്ലേ? അതിനാരുണ്ട്? അതെ, ആരുണ്ട്? ഞാൻ മുമ്പേ മരിക്കുകയാണെങ്കിൽ പക്ഷേ മാധവി കുറച്ച് കണ്ണുനീർ വീഴ്ത്താം. പക്ഷേ രാജനുണ്ടായിരുന്നെങ്കിൽ അതാലോചിച്ചിട്ട് ഇനി പ്രയോജനമില്ല. അവൻ പോയി, പോയി, കടന്നുപോയി. അവൻ്റെ പാട്ടിന് നടന്നു. ഒരൊറ്റ നിമിഷം 12 കൊല്ലത്തെ പ്രയത്നഫലം തകർന്നു. കടന്നുപോയ ഓരോ സംഭവവും ഇപ്പോൾ സ്മരണയിൽ കടന്നു വരുന്നു. രാജന് അന്ന് 8-ഓ 9-ഓ മാസമേ പ്രായമുള്ളൂ. അന്നത്തെ അവൻ്റെ പേര് എന്ത് കാർക്കോടകനെന്നാണാവോ. അവൻ്റെ തള്ള, കുങ്കിയമ്മ, കുട്ടിയെയും എടുത്ത് ഇടയ്ക്കെല്ലാം ഇവിടെ വരും. ആ കുട്ടിക്കൊരുരുള്ള ചോറിനു വേണ്ടിയോ മറ്റോ കുങ്കിയമ്മ വടക്കേക്കെട്ടിൽ വെച്ച് പലപ്പോഴും എന്റെ ഭാര്യയോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മാധവിയമ്മേ, അരി വാർത്ത വെള്ളം കളയരുതേ, വൈകുന്നേരം ഞാൻ വന്ന് കൊണ്ടുപോയിക്കോളാം. മാധവിയാകട്ടെ കഞ്ഞിവെള്ളം എടുത്തു വയ്ക്കും താനും, എന്നല്ല കുറച്ചൊക്കെ വറ്റും അതിലിട്ടേക്കും. ആ കുട്ടിയെ പ്രസവിച്ചതിൻ്റെ പിറ്റേത്തെ മാസം കുങ്കിയമ്മയുടെ ഭർത്താവ് ജ്വരം പിടിച്ച് മരിച്ചുപോയി. കുഞ്ചുക്കണിയാർ പറയുന്നു, രാജന്റെ 9-ാം ഭാവത്തിലുള്ള അത്യപകടകരമായ ഒരു ഗൃഹനിലയാണ് ആ സാധു മനുഷ്യന്റെ ആയുസ് ഒടുക്കിയതെന്ന്. ആയിരിക്കാം. എന്നാലും അയാൾ ഒരു മകന്റെ മുഖം കണ്ട് കണ്ണടച്ചു. 9-ാം ഭാവം തരക്കേടായിട്ടായാലും വേണ്ടില്ല, മക്കളുണ്ടാകുന്നത് നല്ലതിനാണ്. എന്തായാലും ആ മനുഷ്യന്റെ മരണം കൊണ്ട് ആപത്തു വന്നതൊക്കെ കുങ്കിയമ്മയ്ക്കാണ്. അയാൾ പുഞ്ചയ്ക്ക് വെള്ളം തേവിയിട്ടോ പുര കെട്ടിക്കൊടുത്തിട്ടോ തെങ്ങിൻ തോപ്പ് കിളച്ചിട്ടോ ആ കുടുംബത്തെ പുലർത്തിപ്പോന്നു. ആ കുടുംബത്തിൻ്റെ സ്ഥാവര ജംഗമ സ്വത്തെല്ലാമായിരുന്നു അയാൾ. ആ മനുഷ്യനങ്ങ് മരിച്ചു. പിന്നെ എന്താണ് ഗതി? പട്ടിണി, മുഴുത്ത പട്ടിണി. കുങ്കിയമ്മയ്ക്ക് വല്ലയിടത്തും പണിക്ക് പൊയ്ക്കളയാമെന്നുണ്ട്. പക്ഷേ ആ പിഞ്ചു പൈതലിനെ ആര് നോക്കുവാനാണ്? എന്നാലും നന്നേ അടുത്തുള്ള വീടുകളിലെല്ലാം ആ സ്ത്രീ കറ്റമെതിക്കാനും നെല്ലു

0: കുത്തുവാനും പോകും. അതുകൊണ്ടുണ്ടാകുന്ന വരുമാനം ഇത്രയെന്നില്ലേ? പിന്നെ എല്ലാം അയൽപ്പക്കാരുടെ ദയ. കുങ്കിയമ്മ നിത്യവും കുട്ടിയെ ഒക്കത്ത് വെച്ചുകൊണ്ട് പടി കടന്നു വരുന്നത് കാണാം. അന്ന് ഇത്തിരിയേ ഉള്ളൂ ഈ ചെക്കൻ, ഉഴുന്നിൻമണി പോലെ. ഒരാളെ കണ്ടാൽ മതി, വായ തുറന്നങ്ങ് ചിരിക്കാൻ തുടങ്ങും. നല്ല ചന്തമുള്ള കുട്ടിയായിരുന്നു. അവനെ കണ്ടാൽ ആർക്കും തോന്നും ഒന്നെടുത്ത് ഉമ്മ വയ്ക്കാൻ. കുട്ടികളില്ലാത്തവരെ കുട്ടികളുടെ വിലയറിയൂ. ആ കുഞ്ഞിനെ കൊണ്ടുവരുന്നതും പോകുന്നതുമെല്ലാം ഞാൻ ശ്രദ്ധിക്കാതിരുന്നില്ല. ഒരു ദിവസമെങ്ങാനും അവനെ കൊണ്ടുവരാതിരുന്നാൽ ഞാൻ മാധവിയോട് അന്വേഷിക്കലുണ്ട്.
1: എന്തേ മാധവി, നിന്റെ സഖിയും മകനും ഇങ്ങോട്ട് എഴുന്നള്ളാത്തത്?
0: എന്റെ ആ സ്വരം മാധവിക്കത്ര പിടിക്കാറില്ല. ഇല്ലായ്മ ഇന്നവർക്കേ വരൂ എന്നില്ല കേട്ടോ. ആ അമ്മയ്ക്ക് ഒരാൺകുട്ടി ഉണ്ടായിട്ട് അതിനിത്ര വെള്ളം കൊടുക്കാൻ ഗതിയില്ല. ഒരു കൊച്ചിൻ്റെ മുഖം കണ്ടാവൂ എന്നുള്ളവർക്ക് ഈശ്വരൻ കൊടുക്കില്ലല്ലോ. അല്ലെങ്കിൽ ഈശ്വരന് കണ്ണില്ല എന്നുണ്ടോ? ബാക്കിയുള്ളവരെത്ര വഴിപാട് ചെയ്തു. ഞങ്ങൾക്ക് പറയത്തക്ക ഒരു വിഷമമില്ല. സുഖമായിട്ടുണ്ണാനില്ലാഞ്ഞിട്ടോ നല്ലതൊന്നും ഉടുക്കാൻ തരമാവാഞ്ഞിട്ടോ ഞങ്ങൾ രണ്ടാളും ഇല്ല ദുഃഖിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഖേദം. ഈ ഒരു ഖേദം വലിയതാണ് കേട്ടോ. ഈ ചെയ്യുന്ന പ്രവൃത്തിക്കൊന്നും ലക്ഷ്യമില്ല എന്നൊരു തോന്നൽ. ആർക്കു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പാടുപെടുന്നത്? ഈ രണ്ട് ജീവൻ അങ്ങ് കെട്ടാൽ അന്ധകാരമായില്ലേ ഈ വീട്? മാസങ്ങൾ ചിലതുകൂടി കഴിഞ്ഞു. കുങ്കിയമ്മയെ സംബന്ധിച്ചിടത്തോളം കാലം അധികമധികം മോശപ്പെട്ടു വരികയാണ്. കുറച്ചെങ്കിലും ഭക്ഷണം കഴിക്കാതെയും മാനം മറയ്ക്കാൻ തുണിയില്ലാതെയും ഒരു ജീവി എത്രനാൾ കഴിക്കും? അവരുടെ കഷ്ടപ്പാടിന് മോന്തായം വയ്ക്കാനെന്ന പോലെ മഴക്കാലവും വന്നു. കർക്കിടകമാണ് വന്ന് കയറുന്നത്, എപ്പോഴും മഴ. അക്കൊല്ലം പുരമേയാത്തതുകൊണ്ട് അങ്ങിങ്ങ് കുറേശ്ശെ ചോർച്ചയുണ്ട്. മാധവി കുറച്ച് വൈക്കോൽ കൊടുത്തതുകൊണ്ട് കുങ്കിയമ്മ കിടക്കുന്നിടം ചോർച്ചയില്ലാത്ത വിധത്തിലാക്കി തീർത്തിട്ടുണ്ട്. ആയമ്മ ഒരു ദിവസം എൻ്റെ ഭാര്യയോട് പറയുന്നത് കേട്ടു. ചെക്കനെയും മാറത്തടക്കി പിടിച്ച് കിടക്കും. അവൻ പാവം താളുപോലെ കുഴഞ്ഞുറങ്ങും. എൻ്റെ മാധവിയമ്മേ ഓരോരോ ആലോചന കൊണ്ട് ഉറക്കം വരില്ല. ചിലപ്പോൾ വല്ലാതെ കരച്ചിൽ വരും. കുറേ കഴിയുമ്പോൾ എങ്ങനെയെന്നറിയില്ല അങ്ങുറങ്ങിപ്പോകും. അക്കുറിയത്തെ കർക്കിടകം ശരിക്കുള്ള കള്ളക്കർക്കിടകം തന്നെയായിരുന്നു. നനഞ്ഞ ദിവസങ്ങൾ, ആർക്കും ഒരു തൊഴിലും ഉണ്ടാവില്ല. മകരവിള പിഴച്ചതുകൊണ്ട് പഞ്ഞം നല്ലവണ്ണം ഉണ്ടുതാനും. കുങ്കിയമ്മ മകനെയും മടിയിലിരുത്തി വിരൽവണ്ണത്തിൽ പെയ്യുന്ന മഴയും നോക്കി കൂനിക്കൂടിയിരുന്നു. എന്റെ ഈശ്വരന്മാരെ, എത്ര കാലമാണ് ഇങ്ങനെ പൊറുക്കുക? എന്റെ മകന്റെ മുഖം വാടുമ്പോൾ എന്റെ നെഞ്ഞാണ് ഉരുകുന്നത്. ആയമ്മ എന്റെ ഭാര്യയോട് പറയാറുണ്ട്. ഈശ്വരന്മാർ കുങ്കിയമ്മയുടെ പ്രാർത്ഥന കേട്ടുപോ ഉവെന്ന് തോന്നുന്നു. അടുത്തൊരു നാൾ അയൽവീട്ടിൽ മീനാക്ഷിയമ്മ കുളക്കടവിലേക്ക് വന്നത് ഒരു ശുഭവാർത്തയുമായിട്ടാണ്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് കോലാലംപൂരിൽ നിന്ന് വന്ന കുട്ടപ്പ കുറുപ്പിന് ഒരു സംബന്ധം വേണം. അയാളുടെ കയ്യിൽ പണവും കാശും എമ്പാടുമുണ്ട്. സ്വർണക്കമ്പനിയിലാണ് പണി, ഒട്ടും പിശുക്കില്ല. പട്ടിൻ്റെ കുപ്പായവും വൈരക്കൽ മോതിരവും കാലിന്മേൽ പാപ്പാസും ഒക്കെയുണ്ട്. വിവാഹം കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ അയാൾ കോലാലംപൂരിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. കുങ്കിയമ്മയുടെ മനസ്സിൽ ഒരു തണുപ്പിറങ്ങി. പക്ഷേ ഒരു വികടം, അയാൾ കുട്ടിയെ കൊണ്ടുപോവില്ല. അതൊരിടിത്തിയായിരുന്നു. മകനെ കളഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിനും അയമ്മ നിന്നില്ല. ഒടുവിൽ കുട്ടിയെ ഒരു അനാഥമന്ദിരത്തിൽ സുഖമായി താമസിപ്പിക്കാമെന്ന് കുട്ടപ്പക്കുറിപ്പേറ്റു. അന്ന് വൈകുന്നേരം തന്നെ കുങ്കിയമ്മ ഈ കാര്യത്തെക്കുറിച്ച് എൻ്റെ ഭാര്യയോട് പറഞ്ഞു.
1: എൻ്റെ മാധവിയമ്മേ, ഞാൻ എന്തിനാണ് പിന്നെ ജീവിക്കുന്നത്? പട്ടിണി കിടന്ന് ചാവുകയാണെന്ന് വെച്ചാൽ എനിക്കും അവനും കൂടെ ഒന്നിച്ച് ചാവാം.
0: പെറ്റ വയറല്ലേ, പതയ്ക്കും. മാധവി ഇതെല്ലാം വിവരിച്ചു പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു,
1: അപ്പോഴേ
0: എന്തേ?
1: ആ കുട്ടിയെ നമുക്ക് വാങ്ങിക്കൂടെ?
0: വാങ്ങാനോ? മാങ്ങയോ ചക്കയോ മറ്റോ ആണോ?
1: ആ സ്ത്രീ തരാൻ തയ്യാറാണ്.
0: എന്നിട്ടോ?
1: വളർത്തുക.
0: ശരി, പക്ഷേ
1: എന്താ?
0: ഒന്നിന് മാത്രം പോന്നാൽ അത് തള്ളയെ തേടി അങ്ങ് പോകും. അപ്പോഴോ?
1: അതൊന്നുമല്ല, നമ്മളെയല്ലേ അച്ഛ അമ്മയെന്ന് വിളിച്ച് ശീലിക്കുക. എന്തായാലും ഒരു കുട്ടിയല്ലേ.
0: അവൾക്കതൊരു സമാധാനമായിരുന്നു. ഇഷ്ടം പോലെ ചെയ്തുകൊള്ളാൻ ഞാൻ സമ്മതിച്ചു. പിറ്റേന്നീ വർത്തമാനം കേട്ടപ്പോൾ കുങ്കിയമ്മ കലശലായി സന്തോഷിക്കുകയാണ് ചെയ്തത്. തൻ്റെ മകൻ സുഖമായി ജീവിക്കുമല്ലോ. ആയമ്മ പറയുകയാണ്, മാധവിയമ്മേ, ഈശ്വരന്മാർ നിങ്ങളെ കുഴക്കില്ല. എന്നിട്ടും കോലാലംപൂരിലേക്ക് പോകുന്ന ദിവസമേ രാജനെ ഇവിടെ കൊണ്ടുവന്നാക്കിയുള്ളൂ. കുട്ടിയെ എൻ്റെ ഭാര്യയുടെ കയ്യിൽ കൊടുത്തപ്പോൾ ആ സ്ത്രീ നെഞ്ഞു പൊട്ടിക്കരഞ്ഞു. മാധവിയമ്മേ, ഇത് നിങ്ങളുടെ മകനാണ് കേട്ടോ.

0: ഒക്കപ്പാടെ ആലോചിക്കുമ്പോൾ ഒന്നും വേണ്ടായിരുന്നു തോന്നുകയാണ്. എൻ്റെ മോനെ, നിന്നെ ഇനി അമ്മ കാണുമോ? എൻ്റെ ഈശ്വരന്മാരെ! ഞങ്ങൾക്കും കരച്ചിൽ വന്നു. പക്ഷേ ആയമ്മയെ തടുത്തുകൂടല്ലോ, ആയമ്മയ്ക്ക് വിശക്കില്ലേ? കുങ്കിയമ്മ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പടികടന്നു. രാജൻ എൻ്റെ ഭാര്യയുടെ മടിയിലിരുന്ന് പൊട്ടിച്ചിരിച്ചു. പൂമ്പാറ്റയ്ക്കും പൈതലിനും പക്ഷപാതമുണ്ട്. എവിടെയാണ് മധുരമെന്ന് വെച്ചാൽ അവിടെ സുഖം. കുങ്കിയമ്മ പോയിട്ടും രണ്ട് ദിവസത്തിനൊരു വിഷാദം ഈ വീട്ടിൽ തങ്ങി നിന്നു. എങ്കിലും രാജശേഖരൻ്റെ എൻ്റെ ഭാര്യയാണ് ആ പേരിട്ടത്. പൊട്ടിച്ചിരിയിലും വിലാസത്തിലും എല്ലാം അമർന്നുപോയി. മാധവിക്ക് ഇതിനേക്കാൾ വലിയൊരു ഉത്സാഹം ഉണ്ടാവാനില്ല. എപ്പോൾ നോക്കിയാലും കുട്ടിയെ കളിപ്പിക്കലും പൊട്ടുതൊടുവിക്കലും പാല് കൊടുക്കലും പാട്ടുപാടി ഉറക്കലും തിരക്ക് തന്നെ. കുട്ടികളില്ലാത്തവർക്കേ കുട്ടികളുടെ വിലയറിയൂ. അതേവരെ നിശബ്ദമായി കിടന്നിരുന്ന ഈ വീട് ഒറ്റ ദിവസം കൊണ്ട് ശബ്ദായമാനമായി. രാജന് പാല് കാച്ചിയോ? രാജനെ കുളിപ്പിക്കാൻ വെള്ളം ചൂടായില്ലേ? രാജന്റെ കുപ്പായം എവിടെ? കുറച്ച് ചെറുപയർ നന്നേ മിനുക്കനെ അരച്ചു വയ്ക്കണേ രാജനെ തേപ്പിക്കാൻ. ചെറിയ കുട്ടികളെ സോപ്പ് തേപ്പിച്ച് കുളിക്കരുത്, മേലെല്ലാം ചൂടുകുരു പൊന്തും. എവിടുന്നാണ് മാധവിക്ക് ഇത്ര പെട്ടെന്ന് ഈ വൈദ്യവിധിയൊക്കെ പഠിഞ്ഞതെന്ന് ഈശ്വരനെ അറിയൂ. രാത്രി ആ ചെക്കനൊന്ന് അനങ്ങിയാൽ മതി അവൾ ഉണരാൻ. പിന്നെ അവൻ ഉറങ്ങുന്നതുവരെ ചുമലിൽ കിടത്തിക്കൊണ്ട് നടക്കും. ചുരുക്കത്തിൽ മാധവിയുടെ മുല ചുരുന്നുവോ എന്നെനിക്കറിയില്ല. എനിക്കും തോന്നി എന്തെന്നില്ലാത്ത ഒരു ഉന്മേഷം. വയലിൽ പോകുന്നതും തറവാട് ഭരിക്കുന്നതും മുഷിപ്പനല്ലാതായി. വല്ലതും സമ്പാദിച്ചു വയ്ക്കാനൊരു രസം. ഒരു ദിവസം മാധവി എന്നോട് സ്വകാര്യം ചോദിച്ചു, ആ കുങ്കിയമ്മ ഇനി വരില്ല ഓ? ആയമ്മയുടെ മണ്ണ് ഇനി കൊലാലംപൂരിൽ തന്നെ. ഞാൻ ഒന്നും മറുപടി പറഞ്ഞില്ല. ഒരു പേടി ഹൃദയത്തിലൂടെ പാഞ്ഞുപോയി. രാജൻ എന്നെ ആദ്യം അച്ഛ എന്ന് വിളിച്ച ദിവസം ഇപ്പോഴും ഓർമ്മയുണ്ട്. മാധവി പറഞ്ഞു കൊടുത്തിട്ടാണ് അവൻ വിളിച്ചത്. ആ കുട്ടി ഇപ്പോൾ എല്ലാം മറന്നില്ലേ? ദിവസങ്ങൾ സുഖമായി കഴിഞ്ഞുപോയി. നാലഞ്ചു വയസ്സ് പ്രായമുള്ളപ്പോൾ കൂടി രാജനെ ഒക്കത്ത് വെച്ചാണ് മാധവി അമ്പലത്തിലേക്ക് കൊണ്ടുപോവുക. അപ്പോഴൊക്കെ ഞാൻ പരിഹസിക്കാറുണ്ട്, കുറച്ചു ദൂരം പോയാൽ പിന്നെ രാജൻ അമ്മയെടുത്ത് ഒക്കത്ത് വെച്ചോളും. എന്താ എടുക്കാതെ? മാധവി എന്നോട് ചോദ്യത്തിന് നിൽക്കും. അമ്മയ്ക്ക് വയ്യാതെ വന്നാൽ എൻ്റെ മോൻ എടുക്കില്ലേ? രാജൻ പൊട്ടിച്ചിരിക്കും. ഇപ്പോൾ ആ എൻ്റെ മോൻ എവിടെ? അവനെ അയൽപ്പക്കത്തുള്ള എലമെൻ്ററി സ്കൂളിൽ ചേർത്തു. നിത്യവും അവൻ്റെ കൂടെ അമ്പല നടക്കലുള്ള ആൽത്തറ വരെ ചെല്ലും. ആ ആൽത്തറമേൽ നിന്ന് അവൻ സ്കൂളിലേക്ക് കയറുന്നത് വരെ നോക്കും. അപ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട്, നിന്റെ മകനെ ആരും പിടിച്ചു തിന്നില്ല എന്ന്.
1: പിടിച്ചു തിന്നുമെന്ന് വെച്ചിട്ടാ? വഴിക്ക് വല്ല കന്നും കാളയും ഉണ്ടെങ്കിലോ? ഈ പ്രദേശത്തുള്ളവർക്കാണെങ്കിൽ നാൽക്കാലികളെ കെട്ടിയിടുക എന്നൊരു സമ്പ്രദായമേ ഇല്ല.
0: പാവം, തൻ്റെ കുട്ടിക്ക് വേണ്ടി ലോകം മുഴുവൻ പാകപ്പെടണമെന്നാണ് മാധവിക്ക്. രാജന് 10 വയസ്സ് കഴിഞ്ഞു. 10 കൊല്ലം പറന്നങ്ങ് പോയി. അവൻ 5-ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. ഒരു നാൾ അവൻ സ്കൂളിൽ നിന്ന് വന്ന് ചിന്താധീനനായിരിക്കുന്നത് മാധവി കണ്ടു.
1: എന്താ രാജ, ഇന്ന് കാപ്പി വേണ്ടേ?
0: വേണം.
1: സുഖമില്ലേ മോനെ?
0: അവൾ ശരീരത്തിൽ തൊട്ട് ചൂടുണ്ടോ എന്ന് നോക്കി.
1: ഒന്നുമില്ല.
0: പിന്നെ? അവൻ നിശബ്ദനായിരുന്നു. മാധവിയുടെ വളരെ നേരത്തെ നിർബന്ധത്തിന് ശേഷം പറഞ്ഞു,
1: അമ്മയല്ലാത്ര എൻ്റെ അമ്മ. എൻ്റെ അമ്മ നാട് പുറപ്പെട്ടു പോയി പോൽ. ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന നാണി പറയുകയേ.
0: മാധവി തരിച്ചു നിന്നു. അവളുടെ സ്വപ്ന സാമ്രാജ്യം അപ്പടി തകർന്നു വീഴുകയാണ്. എങ്കിലും അവൾ രാജനെ സമാധാനപ്പെടുത്തി. കണ്ട പെണ്ണുങ്ങൾ പറയുന്ന കുസൃതി കേട്ട് എൻ്റെ മോൻ വ്യസനിക്കരുതെന്ന്. രാജൻ്റെ ഈ ചോദ്യം എൻ്റെ ഹൃദയത്തിലും ഒരിടിവാൾ വീശി. എങ്കിലും ഞാൻ ആശിച്ചു കാലമെല്ലാം ശരിപ്പെടുത്തുമെന്ന്. പക്ഷേ അവനെ ഇനി സ്കൂളിൽ അയച്ചുകൂടാ. ഇത് മാധവിയുടെ പിടിത്തമായിരുന്നു. ഇവിടെ വെച്ചൊരു ട്യൂഷൻ മാസ്റ്റർ അവനെ പഠിപ്പിക്കുവാൻ തുടങ്ങി. പാവം, സാധു ടീച്ചർ വന്ന് ഇന്ന് മടങ്ങിപ്പോയി. ആപത്തെല്ലാം ഒഴിഞ്ഞുവെന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു പോന്നു. വാസ്തവത്തിൽ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ വിശ്വസിച്ചുകൂടാ. ഇന്നലെ പ്രഭാതത്തിൽ എത്ര പ്രസന്നതയോടും പ്രശാന്തതയോടും കൂടിയാണ് ഞങ്ങൾ ഉണർന്നത്.
1: രാജ, എഴുന്നേൽക്കൂ, പല്ല് തേക്കൂ, കാപ്പി കുടിച്ചുപോയി വല്ലതും പഠിക്കൂ എന്നിങ്ങനെ
0: മാധവിയുടെ നിത്യവുമുള്ള തുകലുണർത്തൽ കേട്ടാണ് ഞാൻ ഉണർന്നത്. ഒരു ഉന്മേഷവും എനിക്ക് തോന്നിയില്ല. ഒരു ദുശകുനവും ഉണ്ടായില്ല. 8 മണിയായി കാണും. ഞാൻ പാടത്തേക്കൊന്നിറങ്ങണമെന്ന് വിചാരിക്കുകയാണ്. പെട്ടെന്നതാ

0: പടി കടന്നൊരു സ്ത്രീ ഇങ്ങു വരുന്നു. എൻ്റെ ഭഗവാനെ, ആരാണത്? കുങ്കിയമ്മ. എൻ്റെ എല്ലാ നാഡികളും തളർന്നുപോയി. ഞാനിരുന്നു. കുങ്കിയമ്മ നേരെ ഉമ്മറത്തേക്ക് വന്നു. ആയമ്മ ആകെ ഒന്ന് മാറിയിട്ടുണ്ട്. തടിച്ച് വെളുത്തു കൊഴുത്തിരിക്കുന്നു. കാതിലും കഴുത്തിലും നിറയെ ആഭരണങ്ങൾ, ഉടുത്തതോ കസവു തരങ്ങൾ. ആയമ്മ പണ്ടേ പോലെ മുറ്റത്തൂടെ തന്നെ വടക്കേക്കെട്ടിലേക്ക് പോവുകയല്ല, ഉമ്മറത്തേക്ക് കയറി അകത്തേക്ക് കടന്നു ചെന്ന് വിളിച്ചു, "മാധവിയമ്മേ!" ആ വിളി ഞങ്ങളുടെ വീടിൻ്റെ അസ്ഥിവാരത്തെ പിടിച്ചു കുലുക്കി. "പറയൂ, എൻ്റെ മോനെവിടെ?" "അതെ, ആ ചോദ്യം ഈ കുടുംബത്തിൻ്റെ തായ്വേരന്മേൽ ചെന്നു കൊണ്ടു." "അതേറ്റു." മാധവി തളത്തിലേക്ക് വന്ന് നോക്കി. കുങ്കിയമ്മ, അവൾ ഉമ്മറപ്പടിയിന്മേൽ തന്നെ ഇരുന്നു.
1: "എൻ്റെ മോനെവിടെ? എൻ്റെ ഈശ്വരന്മാരെ, എൻ്റെ കുട്ടിയെ ഒരു നോക്ക് കാണട്ടെ."
0: കുങ്കിയമ്മ ഉദ്വേഗം കൊണ്ടു. 12 വയസ്സായ രാജൻ തളത്തിലേക്ക് വന്നു. ആയമ്മ അവനോട് തന്നെ ചോദിച്ചു,
1: "കുട്ടി, പറയൂ, എൻ്റെ മോനെവിടെ?"
0: "അതെ, ആ ചോദ്യം എൻ്റെ കുടുംബത്തിൻ്റെ തായ്വേരന്മേൽ ചെന്നു കൊണ്ടു. അതറ്റു."
2: കഥാനേരം സമാപിച്ചു. കഥാനേരം
3: ലളിതഗാനങ്ങൾ. ആദ്യ ഗാനം പാടിയത് PV പ്രീത.

ഇന്നത്തെ മലയാള പ്രക്ഷേപണം സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ 12:30. നന്മകൾ നേരുന്നു. ഹൃദയപൂർവ്വം, ദീപ ടി വി.

പണ്ട് ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ ശ്രീപരമേശ്വരൻ തൻ്റെ ഭക്തോത്തമനായിരിക്കുന്ന അർജുനൻ്റെ അഹങ്കാരത്തെ തീർത്ത് പാശുപതത്തെ കൊടുത്തനുഗ്രഹിപ്പാനായിക്കൊണ്ട് കിരാതവേഷത്തെ ധരിച്ച് കൈരാതവേഷധാരിണിയായിരിക്കുന്ന ദേവിയോടും മൃഗയോപകരണഭൂതങ്ങളായിരിക്കുന്ന ഭൂതഗണങ്ങളോടും കൂടി പുറപ്പെട്ട് അർജുന സമീപത്തെ പ്രാപിച്ച് യുദ്ധാവസരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിങ്കൽ സുയോധന നിയോഗത്താൽ കപടകടിവേഷധാരിയായി വന്നിരിക്കുന്ന മൂകാസുരനെ ഇരുവരും ഒരേ സമയം ആയുധം പ്രയോഗിച്ചു നിഗ്രഹിച്ചതിൻ്റെ ശേഷം ഭഗവാൻ ഓരോരോ വാക്കുകളെ കൊണ്ട് അർജുനനെ കുപിതനാക്കി തീർത്തതിൻ്റെ ശേഷം അർജുനനും തമ്മിൽ അതിഭയങ്കരമായിരിക്കുന്ന യുദ്ധത്തെ ചെയ്യൂതം ചെയ്തു. ആയത് എപ്രകാരമാകുന്നത്? കാരുണ്യപൂരമൃദുലേന ഹൃദകിരാതോ രോഷാതിരേകകലുഷേണ ച പാണ്ഡുസൂനു. അല്പം മഹന്തമപി വിക്രമമദധാന വാദേ

സുസ്ഥിരതരം സമരം സമാനം. കിരാത പാണ്ഡുസൂനു സമരം ആതേനതു. കിരാതനും പാണ്ഡുസൂനുവും സമരത്തെ ചെയ്തു. കിരാതൻ ആ കാട്ടാളവേഷധാരിയായിരിക്കുന്ന ഭഗവാൻ ശ്രീപരമേശ്വരനും ആ പാണ്ഡുപുത്രനായിരിക്കുന്ന അർജുനനും തമ്മിൽ സമരം ചെയ്യാനായിട്ട് പുറപ്പെട്ടു. ഭഗവാൻ ശ്രീപരമേശ്വരൻ സമരം ചെയ്യാൻ പുറപ്പെട്ടു. എന്ത്, എന്താടോ പറഞ്ഞത്? ഭഗവാൻ ശ്രീപരമേശ്വരൻ സമരം ചെയ്യാൻ പുറപ്പെടേ. അന്നത്തെ കാലത്ത് ഞാരെങ്കിലും ഒരാള് സമരം ചെയ്യാതെ കണ്ട് ബാക്കിയുണ്ടായിരുന്നെങ്കിൽ ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദാ ബാക്കി ഒരു വിധം എല്ലാവരും സമരത്തിന് പുറപ്പെട്ടേക്കണ കാല അല്ലേ. ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം സമരങ്ങള്. ദാ സമരം ചെയ്യാതെ കണ്ട് ആർക്കും ഒരു കാര്യവും നടക്കില്ല എന്നായിട്ടുണ്ട്. ഓ ഭഗവാന് തോന്നിയിട്ടുണ്ടാവും തൻ്റെ കാര്യം നടത്തണമെങ്കിൽ താനും സമരത്തിന് പുറപ്പെടുക തന്നെയാണ് നല്ലതെന്ന്. ദാ ഭഗവാനാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവനവൻ്റെ കാര്യം നടക്കണമെങ്കിൽ സമരം ചെയ്യാൻ തന്നെ വേണം. ദാ അല്ലെങ്കിൽ പുതിയതൊന്നും കിട്ടില്ല എന്ന് മാത്രമല്ല, അവനവൻ്റെ കയ്യിലുള്ളത് തന്നെ ആളെടുത്തുകൊണ്ട് പോവുക. സ്വർണ്ണമായിട്ടോ ഒക്കെ എന്തെങ്കിലും ഭഗവാൻ ഉണ്ടെങ്കിൽ അതൊക്കെ ആളെടുത്തുകൊണ്ട് പോവുക. ഇതാരും ചോദിക്കില്ല എന്നുള്ള ധൈര്യമാണ് എപ്പോഴേ. അപ്പോ അതുപോലെ സമരം ചെയ്യണം എന്ന് നിശ്ചയിച്ച് സമരം ചെയ്യാനായിട്ട് പുറപ്പെട്ടിട്ടുണ്ടാവും അല്ലേ. എനിക്ക് അതല്ല കേട്ടോ, അങ്ങനെയുള്ള സമരമല്ല. പിന്നെയോ പാണ്ഡുസൂനു കിരാത സമരം ആതേനതു. ആ പാണ്ഡുസൂനുവുമായിട്ട് ആ കിരാതമൂർത്തി സമരം ചെയ്തു എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്തു എന്ന്. യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെടുകയുണ്ടായത്. ഏ അതെന്തിനാത്, യുദ്ധം ചെയ്യാൻ പുറപ്പെട്ട എന്തിനാ ഭഗവാൻ? തൻ്റെ ഭക്തോത്തമനായിട്ടുള്ള ആളല്ലേ അർജുനൻ. അപ്പൊ ആ അർജുനനോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ട എന്തിനാ എന്നാണെങ്കിൽ ആവശ്യമുണ്ട്. അതെന്താ വെച്ചാൽ അർജുനൻ ഭഗവാനെ തപസ് ചെയ്യേണ്ടത് വേറൊന്നുമല്ല, ആ ധർമ്മപുത്രര് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് ആ ഭഗവാൻ ശ്രീപരമേശ്വരനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ച് അദ്ദേഹത്തിങ്കൽ നിന്ന് ആ പാശുപതം സമ്പാദിക്കണം എന്ന് നിശ്ചയിച്ചിട്ടാണ് കൈലാസപർവ്വതത്തിൻ്റെ താഴ്വര പ്രദേശത്തിങ്കൽ ചെന്ന് അതികഠിനമായിരിക്കുന്ന തപസ് ചെയ്യേണ്ടായത് അർജുനെ. അങ്ങനെ തപസ് അങ്ങോട്ട് തുടങ്ങിയ സമയത്തിങ്കൽ ആ തപസ്സിൻ്റെ കാഠിന്യം കൊണ്ട് അവിടെ കഴിഞ്ഞുകൂടിയിരുന്ന മഹർഷിമാരുണ്ട്, ഈശ്വരനെ സേവിച്ചു കൊണ്ട് കഴിഞ്ഞിരുന്ന മഹർഷിമാര്, അവർക്ക് അവിടെ കഴിച്ചുകൂട്ടാൻ വയ്യാതെ ഉണ്ടായി ചൂടിന്റെ ശക്തി കൊണ്ടേ. അങ്ങനെ വന്നപ്പോ അവരെല്ലാവരും കൂടെ ദേവിയുടെ അടുത്ത് അവിടെ ചെന്ന് സങ്കടം അറിയിക്കുകയുണ്ടായതേ. അല്ലേ ദേവി, ഒരു വിധത്തിലും അവിടെ കഴിച്ചുകൂട്ടാൻ വയ്യാതെ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഭഗവാനോട് പറഞ്ഞ് എത്രയും വേഗം അർജുനെ അനുഗ്രഹിക്കാൻ വേണ്ടത് ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയുണ്ടായത്. അങ്ങനെ മഹർഷിമാരുടെ ആവശ്യം അനുസരിച്ച് ദേവി ഭഗവാന്റെ അടുത്ത് എന്ന് ആവശ്യപ്പെട്ടു. അല്ലേ പ്രിയതമൻ, ആ ഉണ്ണി അർജുനൻ എത്ര കാലമായി അവിടത്തെ സേവിച്ചുകൊണ്ട് കഴിയണു, എത്രയും വേഗം പോയി ഞാൻ അവനെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞപ്പോ ഭഗവാനും ഓ പാർവതി അങ്ങനെയാവാം എന്ന് പറഞ്ഞ് ആലോചിച്ചു എന്താ വേണ്ടേ. അർജുനൻ വെറുതെ അല്ല തപസ് ചെയ്യണതേ, പാശുപതം കിട്ടാൻ വേണ്ടിയിട്ടാണ് തപസ് ചെയ്യണത്. അപ്പോ അർജുനന് സ്വതേ തന്നെ കുറച്ച് അഹങ്കാരം ഉണ്ട് മനസ്സിൽ. ദാ തൻ്റെ പോലെ യോഗ്യനായിട്ടുള്ള ഒരാൾ വേറെ ഇല്ല, താൻ ആരോടുകൂടെ യുദ്ധത്തിന് പുറപ്പെട്ടാലും തന്നെ കൊണ്ട് ജയിക്കാൻ സാധിക്കും, തനിക്ക് പരാജയം എന്നുള്ളതില്ല എന്നുള്ളൊരു വിചാരമുണ്ട്. ദാ അതുകൊണ്ടാണല്ലോ വിജയൻ വിജയൻ എന്ന് കേമായിട്ട് പ്രശംസിക്കുന്നത്. എന്തുകൊണ്ടാ? പരാജയം എന്നുള്ളത് അറിയാത്ത ആളാ. വിജയന് പരാജയം ഉണ്ടാവാറില്ല. ഒരുവിധം എല്ലാവരും വിചാരിച്ചു എന്ത് ഇത്തവണ വിജയം പരാജയപ്പെടും, വിജയം തോക്കും എന്ന് വിചാരിച്ചിരുന്നതാ. പക്ഷേ മറ്റുള്ള ആളിലൊക്കെ തോറ്റപ്പോഴും വിജയം ജയിക്കേണ്ടായി. ഏ അതെന്താ, ആ പരാക്രമമാണ്. അപ്പോ അതുകൊണ്ട് തന്നെ അഹങ്കാരം ഉണ്ട് മനസ്സിൽ. അപ്പോ ഈ അഹങ്കാരികൾക്ക് ആയുധം കയ്യിൽ കിട്ടിയാൽ അത് ലോകനാശത്തിന് കാരണമായിട്ട് തീരും. അങ്ങനെ വരുമല്ലോ. ഈ അഹങ്കാരികളായിട്ടുള്ള ആളുകൾക്ക് ശക്തമായിട്ടുള്ള ആയുധം ഉണ്ടായാൽ പിന്നെ ലോകോപദ്രവത്തിന്

പുറപ്പെടുക ചെയ്യുക. അപ്പൊ ഇത്രയും അനുഭവമുള്ള ഒരു കാലം വേറില്ലല്ലോ. ഓ ഇതാ അഹങ്കാരികളുടെ കയ്യിൽ ശക്തമായിട്ടുള്ള ആയുധം അങ്ങോട്ട് വന്നാൽ പിന്നെ യുദ്ധത്തിന് പുറപ്പെടുക ചെയ്യാം. യുദ്ധം അങ്ങോട്ട് വന്നാൽ പിന്നെ അതുകൊണ്ട് എന്തൊക്കെയാ വൈഷമ്യം എന്ന് കണക്കില്ല. അല്ലെ, യുദ്ധം ചെയ്യണ ആളൊക്കെയല്ല, മറ്റുള്ള ആളും അതിൻ്റെ തെള്ളി അനുഭവിക്കണം ഇല്ലേ. ഇപ്പൊ നമ്മളൊക്കെ അനുഭവിക്കണില്ലേ. ഭക്ഷണം കഴിക്കാൻ പോലും മാർഗമില്ല. ഭക്ഷണം ഉണ്ടാക്കാനുള്ളത് എന്തെങ്കിലും കിട്ടണ്ടേ, അത് കിട്ടാണ്ട് ചെയ്ത് തുടങ്ങി. എന്താ യുദ്ധം കൊണ്ട്? ഇവിടെയല്ല യുദ്ധം, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടുള്ള ദണ്ഡ അനുഭവിക്കേണ്ടത് നമ്മളും അനുഭവിക്കണം. അപ്പൊ യുദ്ധം എന്നുള്ളതും അങ്ങോട്ട് വന്നാൽ എല്ലാവർക്കും നാശത്തിന് കാരണമായിട്ട് തീരും. അപ്പോ അതിന് എന്ത് വേണം? ആ അർജുനന്റെ അഹങ്കാരം ഒന്ന് തീർക്കണം. ആ വിജയന്റെ അഹങ്കാരം തീർക്കണം. അതിന് വേണ്ടിയിട്ടാണ് ആ സതീവല്ലഭനായിരിക്കുന്ന ഭഗവാൻ ശ്രീപരമേശ്വരൻ, ആ സാക്ഷാൽ സതീശൻ, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുറപ്പെടുകയുണ്ടായതേ. ആ വിജയന്റെ അഹങ്കാരം തീർക്കണമെന്ന് വിചാരിച്ചിട്ടാണ് സതീശൻ പുറപ്പെടാനായിട്ട് ആരംഭിച്ചത്. അപ്പോൾ അതിനെന്താ വേണ്ടേ ആലോചിച്ചു. ആലോചിച്ചപ്പോൾ സ്വതേയുള്ള വേഷത്തിൽ ചെന്നാൽ അവൻ യുദ്ധത്തിനൊന്നും പുറപ്പെട്ടു എന്ന് വരില്ല. അപ്പോൾ എന്ത്

ഇവല്ലഭനായിരിക്കുന്ന ഭഗവാൻ ശ്രീ പരമേശ്വരൻ, ആ സാക്ഷാൽ സതീശൻ, അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുറപ്പെടേണ്ടായത്. ആ വിജയന്റെ അഹങ്കാരം തീർക്കണമെന്ന് വിചാരിച്ചിട്ടാണ് സതീശൻ പുറപ്പെടാനായിട്ട് ആരംഭിച്ചത്. അപ്പോൾ അതിനെന്താ വേണ്ടേ ആലോചിച്ചു. ആലോചിച്ചപ്പോൾ സ്വതയുള്ള വേഷത്തിൽ ചെന്നാൽ അവൻ യുദ്ധത്തിനൊന്നും പുറപ്പെട്ടു എന്ന് വരില്ല. അപ്പോൾ എന്ത് വേണം ആലോചിച്ചു. വേഷം മാറിപ്പോവുക എന്ന് നിശ്ചയിച്ചു. വേഷം മാറണമെങ്കിൽ ഇപ്പം എന്ത് വേഷമാണ് വേണ്ടേ? കാട്ടിലേക്കല്ലേ പോണത്. അപ്പോൾ ഏത് സ്ഥലത്തേക്ക് പോകുമ്പോഴും അവിടേക്ക് ഭാഗമായിട്ടുള്ള വേഷം വേണം. അപ്പോൾ കാട്ടിലേക്ക് പോകുമ്പോൾ സ്വതേ കാട്ടിലുള്ള ആളാരാ? കാട്ടാളന്മാരാ അല്ലേ? അപ്പം അവരുടെ വേഷം സ്വീകരിക്കുക എന്ന് നിശ്ചയിച്ച് ആ ഒരു കാട്ടാളൻ്റെ വേഷം സ്വീകരിച്ച് പുറപ്പെടാനുള്ള ഒരു സഹായി. അത് കണ്ടപ്പോൾ ദേവി, ഏ പ്രിയതവൻ, അങ്ങിപ്പോൾ എന്താ ഈ കാട്ടാളുടെ വേഷം കെട്ട് പുറപ്പെട്ടേക്കണത്? പാർവതി, പാർവതി അല്ലേ പറഞ്ഞത് അർജുനെ അനുഗ്രഹിക്കണം എന്നൊക്കെ, അതിനിട്ട് പുറപ്പെടുക ഞാൻ. അതിനിപ്പോൾ ഈ പന്തിയല്ലാത്ത വേഷം വേണോ? ഈ കാട്ടാളുടെ വേഷത്തിൽ വേണോ? അങ്ങയുടെ സ്വതയുള്ള രൂപം കാണാനല്ലേ അവൻ മോഹിക്കണത്? ആ പാർവതി, അതുകൊണ്ടായില്ല. സ്വതയുള്ള രൂപത്തിൽ ചെന്നാൽ അവൻ എന്നോട് യുദ്ധം ചെയ്യാനൊന്നും പുറപ്പെടില്ല. അവൻ അഹങ്കാരം കാര്യമായിട്ടുണ്ട് മനസ്സിൽ. ആ അഹങ്കാരം കളഞ്ഞിട്ട് വേണം പാശുപതം കൊടുക്കാനായിട്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വേഷം കെട്ടി പുറപ്പെട്ടത്. അതെയോ, എന്നാ ഒരു കാര്യം, ഞാനും അവിടുത്തെ ഒരുമിച്ച് വരാം. എന്തിനാ പാർവതി, എന്തിനാ അത്? അല്ല, എനിക്ക് ആ ഉണ്ണി അർജുനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് മോഹം തോന്നുന്നുണ്ട്. അത് വേണ്ട പാർവതി, ഞാൻ പോയി വേഗം അനുഗ്രഹിച്ചു വരാം. അത് വേണ്ട, എനിക്കും അവിടുത്തെ ഒരുമിച്ചൊന്ന് വരണമെന്ന് മോഹം തോന്നുന്നുണ്ട്. ഞാനും ആ ഉണ്ണി അർജുനെ ഒന്ന് കാണണമെന്ന് മോഹിക്കണ്ട. ഞാനും അവിടുത്തെ ഒരുമിച്ച് വരാം. ഓ പാർവതിക്ക് യാത്ര ചെയ്യണത് അത്ര മോഹമാണോ? അല്ല, എനിക്ക് മോഹമുണ്ട്. ആ ഇപ്പോൾ സ്ത്രീകൾക്കൊക്കെ യാത്ര ചെയ്യാൻ ഇപ്പോൾ ചിലവൊന്നുമില്ലല്ലോ, ഇഷ്ടം പോലെ യാത്ര ചെയ്യാം. എല്ലാവർക്കും സ്ത്രീകളായാൽ മതി എവിടെയും പോവാന്നാ പോ വേണത്. പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലും. ഓ പാർവതി വരുന്നുണ്ടെങ്കിൽ ഓ എന്നാ വന്നോളൂ. പക്ഷെ ഒരു കാര്യം കേട്ടോ, ഈ വേഷത്തിൽ വരാൻ പറ്റില്ല. വേഷമൊന്ന് മാറിയിട്ട് വേണം വരാനായിട്ട്. ആ അത് സംശയമില്ല, അതിപ്പോൾ അങ്ങ് പറയേണ്ട ആവശ്യമില്ലല്ലോ. പുറത്തേക്ക് അടുത്ത് ദിക്കിലേക്ക് പോകുമ്പോൾ ആ ഗൃഹത്തിലിരിക്കുന്ന വേഷത്തിലല്ല പോവുക, വേഷം മാറിയിട്ടാ പോവുക. ഞാൻ വേഗം പോയി നല്ല വേഷമൊക്കെ കെട്ടി വേഗം വരാം. പാർവതി, അതല്ല, നല്ല വേഷം കെട്ടാനല്ല, പിന്നെ എൻ്റെ വേഷത്തിന് പാകത്തിനായിട്ടുള്ള വേഷം വേണം. അവിടുത്തെ വേഷത്തിന് പാകമായിട്ടുള്ള വേഷം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കാട്ടാളനായിട്ടല്ലേ. ആ പാർവതി ഒരു കാട്ടാളത്തിയാവുക. ഞാൻ കാട്ടാളത്തിയാവേ? ആ അതില്ല, ഞാനിപ്പോൾ ഉള്ള വേഷം കുറച്ചും കൂടി ഒന്ന് ഭംഗിയാക്കാൻ എന്താ മാർഗം എന്നാ നോക്കണത്. എന്താ സ്ത്രീകളല്ലേ ദേവിയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സ്ത്രീകൾക്ക് എത്ര ഒരുങ്ങിയാലും മതിയാവാത്ത ആളല്ല. സ്വതേ സ്ത്രീകളെ കുറ്റം പറയരുതെന്നൊക്കെയാണ് ഇപ്പോൾ പറയുക പതിവ്. ഇതിപ്പോൾ കുറ്റമല്ല, ഉള്ളതാണല്ലോ. അപ്പോൾ പിന്നെ പറയണതിന് വിരോധമില്ലല്ലോ. അപ്പോൾ ഏതായാലും കാട്ടാളത്തിയാവുകയല്ലേ ഞാൻ. പാർവതി, ഞാൻ കാട്ടാളനായില്ലേ, ഞാൻ ഈ വേഷം കെട്ടിയാൽ പിന്നെ പാർവതിക്ക് എന്താ? അങ്ങക്ക് എന്ത് വേഷവും കേട്ടാ, മടിയില്ലാത്ത ആളാ. അങ്ങ് ഇപ്പോൾ വസ്ത്രം ഇല്ലാണ്ട് നടക്കാറുണ്ടല്ലേ, വെച്ചിട്ട് ഞാനിപ്പോൾ വസ്ത്രം ഇല്ലാണ്ടി അങ്ങ് നടക്കാൻ പുറപ്പെട്ടാലോ? അതല്ല പാർവതി, അതുകൊണ്ട് വൈഷമ്യം ഉണ്ട്. അതുകൊണ്ടാ. എന്താ വൈഷമ്യം? എന്താ? ആ വേറൊന്നുമല്ല, ഞാൻ കാട്ടാളൻ്റെ വേഷം, പാർവതി സ്വതയുള്ള വേഷം. നമ്മൾ രണ്ടാളും കൂടെ ഇവിടുന്ന് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങാം. അങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയാൽ ആള് കാണുമല്ലോ. ആള് കണ്ടാൽ ആരടോ, ആരാ പോണത്? ദാദാ, എൻ്റെ മുഖത്തേക്കിൽ അങ്ങോട്ട് നോക്കുക. ദാദാ, ആ പോണത് ആരാ നോക്കുക. അതൊരു കാട്ടാളൻ. ആ അതല്ല ഞാൻ ചോദിച്ചേ, ആ കാട്ടാളൻ്റെ പിന്നാലെ പോണത് ആരാന്നാ ചോദിച്ചേ. പിന്നാലെ പോണത് ആരടോ? ദേവി ശ്രീപാർവതി. എടോ ദേവി, ഒരു കാട്ടാളൻ്റെ പിന്നാലെ അങ്ങോട്ട് പോവേ? ഇത് പോവുകയെന്ന് വെച്ചാൽ ദേവിക്കായി കൂടെ. അപ്പം അങ്ങനെയൊന്നുമില്ലല്ലോ, ആരുടെ കൂടെ പോകാൻ തോന്നുന്ന വെച്ചാൽ ആരുടെ കൂടെ അങ്ങോട്ട് പോകാമെന്നുള്ള കാലമല്ലേ. അപ്പം ദേവിക്ക് തോന്നിയിട്ടുണ്ടാവും ഭഗവാനേക്കാൾ നല്ലത് ഈ കാട്ടാളനാ തോന്നിയിട്ടുണ്ടാവും, അവൻ്റെ കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടാവും എന്ന് ആളുടെ അബോധം പറഞ്ഞു എന്ന് വരും. അതുകൊണ്ട് പാർവതി, വേഷം മാറാതെ കണ്ട് പോകാൻ പറ്റില്ല. അയ്യോ, ആ എന്നാനിപ്പോൾ അങ്ങനെ നിവൃത്തിയില്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ പറഞ്ഞ് ആ ദേവി ഭഗവാന്റെ ആ രൂപത്തിന് അനുയോജ്യമായിട്ടുള്ളൊരു കാട്ടാളത്തിയായിട്ട് ദേവി. അങ്ങനെ ഭഗവാൻ കാട്ടാളനായിട്ടും ദേവി കാട്ടാളത്തിയായിട്ടും വേഷം മാറി പുറപ്പെടാനുള്ളൊരു സഹായി. അത് കണ്ടപ്പോൾ ഈ ഭൂതഗണങ്ങൾ അവരെ കണ്ടു ഭഗവാനും ദേവിയും കൂടെ കാട്ടാളനും കാട്ടാളത്തിയൊക്കെ ആയിട്ടേ. ഇടോ ഒരു കാര്യം, നമുക്ക് ഒരു കാര്യം ചെയ്യണം. എന്താ? ഭഗവാൻ കാട്ടാളനും കാട്ടാ

ത്തേക്കായിട്ടല്ലേ വേഷം മാറിയത്. ഭഗവാന് നമ്മളെ കുറിച്ച് ഒരു അഭിപ്രായം ഉണ്ട്, നമ്മളൊന്നും ആലോചിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിവുള്ള ആളല്ല എന്നൊരു അഭിപ്രായം ഉണ്ട്. അപ്പൊ അതല്ല, നമുക്കും ചിലതൊക്കെ വശം എന്ന് ഭഗവാനെ ഒന്ന് ബോധ്യപ്പെടുത്തണം. ഭഗവാൻ ഇപ്പൊ ഏതായാലും കാട്ടാളനും കാട്ടാളത്തി അല്ലേ ആയിക്കണത്, നമുക്ക് അതിന് ഭാഗത്തിലുള്ള വേഷമാവുക എന്ന് പറഞ്ഞാൽ കാട്ടാളനും കാട്ടാളത്തി ആയ പിന്നെ പ്രവൃത്തി എന്താ? നായാട്ടല്ലേ. അപ്പൊ നായാട്ടിന് പറ്റിയ ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ വല, അതുപോലെ തന്നെ കുറ്റി, അതുപോലെ തന്നെ കുട്ടിക്കാട്ടാളന്മാര്, ചില വേട്ടനായ്ക്കള്, ഓ എന്നാ അങ്ങനെയാവുക എന്ന് പറഞ്ഞ് ഓരോരുത്തരും ആ നായാട്ടിന് ഭാഗത്തുള്ള ഉപകരണങ്ങളായിട്ട് അങ്ങോട്ട് മാറി. ഭഗവാൻ ഇപ്പോ കാട്ടാളന്റെ വേഷം വേണമെന്നേ വിചാരിച്ചിട്ടുള്ളൂ, നായാട്ടൊന്നും വേണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ഇവര് അതിന് ഭാഗത്തിനായപ്പോ ഓ നാനി അങ്ങനെ തന്നെ ആയിക്കോട്ടെ നിശ്ചയിച്ച് നായാടി സഞ്ചരിക്കുകയാണെന്നുള്ള വ്യാജേന ഓരോരോ പ്രദേശങ്ങളെ അതിക്രമിച്ച് ആ അർജുനൻ തപസ് ചെയ്തുകൊണ്ടിരുന്ന വനപ്രദേശത്തിന്റെ സമീപത്തുങ്കൽ അവിടെ എത്തി. അവിടെ എത്തുക കഴിഞ്ഞപ്പോ ഇനിയിപ്പോ എന്താ വേണ്ടേ? നീ യുദ്ധം ചെയ്യുക വേണ്ടത് അല്ലേ? യുദ്ധം ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണമില്ലാതെ കൊണ്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ലല്ലോ. എന്താ വേണ്ടി ആലോചിച്ചുകൊണ്ടിരുന്നു. ആ സമയത്താണ് ആ മൂകൻ എന്നു പേരോടുകൂടിയിരിക്കുന്ന ഒരു അസുരൻ ഒരു പന്നിയുടെ വേഷം സ്വീകരിച്ച് അവിടെ വരാനായിട്ട് അടിയായില്ലോ. എന്താ ദുര്യോധനം പറഞ്ഞയച്ചേക്കണത്? അർജുനന്റെ കഥ കഴിച്ചു വന്നാൽ പകുതി രാജ്യം തരാം എന്ന് പറഞ്ഞപ്പോൾ അവൻ ഉത്സാഹിച്ച് പുറപ്പെട്ടതാ. പുറപ്പെട്ടപ്പോൾ അവൻ ആലോചിച്ചു എന്താ വേണ്ടേ? അർജുനന്റെ കഥ കഴിക്കാൻ പറ്റുന്നു, ഉറപ്പിച്ചിട്ട് പോകാൻ പറ്റില്ല. നീ സാധിച്ചില്ലെങ്കിൽ അർജുനൻ തപസ് കഴിഞ്ഞാൽ അങ്ങോട്ട് ചോദിക്കാനായിട്ട് ഒരു വരവുണ്ടാവും. നീ അപ്പോ താനാണെന്ന് അറിയാണ്ടിരിക്കുക നല്ലതെന്നാ പിന്നെ വിഷമില്ലോ. ഒരു വേഷം മാറി പോവുക നിശ്ചയിച്ച് മായ കൊണ്ട് ഒരു വലുതായിട്ടുള്ള പന്നിയുടെ രൂപം സ്വീകരിച്ച് അങ്ങോട്ട് ചെന്നൂലോ കാട്ടിലേക്ക് അർജുൻ്റെ നേരെ. ഇവന്റെ വരവ് അങ്ങോട്ട് തുടങ്ങിയതോടുകൂടി ആ കാട്ടിലുള്ള മൃഗങ്ങൾ മുഴുവൻ ഭയപ്പെട്ട് ആ മൃഗങ്ങൾ മുഴുവൻ പേടിച്ച് നാലു പുറവും ഓടുക, പക്ഷികൾ ശബ്ദിച്ചുകൊണ്ട് നാലു പുറവും പറക്കുക, ആ മാൻകുട്ടികൾ ഇവൻ്റെ വരവ് കണ്ട് പേടിച്ച് അർജുൻ്റെ വസ്ത്രത്തിൻ്റെ ആ വൽക്കലത്തിൻ്റെ ഉള്ളിൽ അവിടെ പോയി അങ്ങനെ ഒളിക്കുക, അങ്ങനെ കാടാകെ എളികെ അങ്ങോട്ട് വശായി. ആ ശബ്ദം കേട്ടുകൊണ്ടാണ് അർജുനൻ തപസ് ചെയ്ത് അങ്ങോട്ട് ഉണർന്നത്. ഉണർന്നു നോക്കിയപ്പോൾ ഒരു പന്നി തൻ്റെ നേരെ ഊട്ടി ഇങ്ങനെ വരതാ കണ്ടത്. സൂക്ഷിച്ചങ്ങനെ നോക്കി അർജുനൻ, നോക്കിയപ്പോൾ കണ്ണിലേക്ക് നോക്കിയപ്പോൾ മനസ്സിലായി ഇത് സാധാരണ ഒരു പന്നിയല്ല, ഇതൊരസുരനാണ് എന്ന് മനസ്സിലായി അർജുനൻ. അതെന്താ വെച്ചാൽ ഈ മായ കൊണ്ട് വേഷം മാറിയാൽ കണ്ണിന് മാറ്റേണ്ടാവില്ല, കണ്ണിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അസുരനാണെന്ന് മനസ്സിലായപ്പോൾ പിന്നെ താമസമൊന്നും ഉണ്ടായില്ല, അവൻ തൻ്റെ നേരെയാണ് വരണതേ. ആ തൻ്റെ ആയുധം ഗാന്ഡി വന്ധനസ് വേഗം ഇങ്ങോട്ട് എടുത്തു, എടുത്ത് ആ ശരം അവൻ്റെ നേരെ പ്രയോഗിക്കാനുള്ള ഉത്സാഹമായില്ലോ. അത് കണ്ടപ്പോൾ ഭഗവാനും അങ്ങനെ ഇത് തന്നെയാണ് പറ്റിയ അവസരം എന്ന് തോന്നി. വേഗം ഭഗവാനും തൻ്റെ പിനാകം ധനുസ് എടുത്ത് ശരം തൊടുത്തുകൊണ്ട് ആ പന്നിയുടെ പിന്നാലെ ആ വിളിച്ചു പറഞ്ഞോട്ടാണ് ചെല്ലണത്, അല്ലേ താപസൻ അരുത് അരുത്, അതിൻ്റെ നേരെ ആയുധം പ്രയോഗിക്കരുത്, എൻ്റെ വേട്ട മൃഗമാണ്, ഞാൻ നായാടി കൊണ്ടുവരുന്ന മൃഗമാണ്, അതിൻ്റെ നേരെ ആയുധം പ്രയോഗിക്കരുത് എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞു. അർജുനൻ നോക്കിയപ്പോൾ ഒരു കാട്ടാളന വിളിച്ചു പറയണതേ, അവൻ പറഞ്ഞതൊന്നും കണക്കാക്കിയില്ല, അവനിപ്പോൾ ഇതിൻ്റെ ഗുണദോഷമൊന്നും നിശ്ചയമില്ലല്ലോ, ഇതൊരു പന്നിയാണെന്ന് വിചാരിച്ചിട്ടാണ് അവൻ ഈ വിളിച്ചു പറയണതേ. ഞാൻ അവൻ പറയുന്നത് കേട്ടിട്ട് ഞാൻ ആയുധം പ്രയോഗിക്കാണ്ടിരുന്നാൽ ആ അസുരൻ തൻ്റെ സമീപത്തിങ്കൽ വന്ന് തൻ്റെ കഥ കഴിക്കുകയുണ്ടാവുക, അതുകൊണ്ട് അവൻ പറഞ്ഞതൊന്നും അത്ര കണക്കാക്കണ്ട എന്ന് നിശ്ചയിച്ച് ആ ശരം വലിച്ചങ്ങോട്ട് പ്രയോഗിച്ചു അവൻ്റെ നേരെ, മൂകാസുരൻ്റെ നേരെ. ആ അർജുനൻ ശരം പ്രയോഗിക്കണ കണ്ടപ്പോൾ അപ്പം തന്നെ ഭഗവാനും ശരം അങ്ങോട്ട് പ്രയോഗിച്ചു. ഇങ്ങനെ രണ്ടാളുടെയും ശരം ഒരേ സമയത്താണ് അങ്ങോട്ട് വരികയുണ്ടായത്. ആ അർജുൻ്റെ ശരം അവൻ്റെ വായയുടെ ഉള്ളിൽ കൂടെ അകത്തേക്ക് ഇങ്ങോട്ട് കിടന്നു. ആ ഭഗവാൻ പിന്നീന്നല്ലേ പ്രയോഗിക്കുന്നത്, ഭഗവാന്റെ ശരം അവൻ്റെ പൃഷ്ഠത്തിൻ്റെ ഉള്ളിൽ കൂടെ അകത്തേക്ക് കിടന്നു. എന്നിട്ട് രണ്ട് ശരങ്ങളും കൂടെ അവൻ്റെ ഉള്ളിൽ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തള്ളുക. ഭഗവാന്റെ ശരം അർജുൻ്റെ ശരത്തിനെ ഇങ്ങോട്ട് തള്ളും, അർജുൻ്റെ ശരം ഭഗവാന്റെ ശരത്തിനെ അങ്ങോട്ട് തള്ളും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി തള്ളി കുറച്ച് കഴിഞ്ഞപ്പോൾ ആ രണ്ട് ശരങ്ങളും രണ്ട് ഭാഗത്തേക്ക് അങ്ങോട്ട് തെറ്റി അവൻ രണ്ടായിട്ട് പിളർന്ന് അങ്ങോട്ട് സിദ്ധി വിടുകയും കഴിഞ്ഞു. ആഹാ, പന്നി അങ്ങോട്ട് മരിച്ചു വീഴുക കഴിഞ്ഞപ്പോൾ അർജുനൻ കോപിച്ചുകൊണ്ട് എടാ കാട്ടാള കുഴിയ, എന്താ നീ കാണിച്ചത്? ഞാൻ മധ്യമ പാണ്ഡവനായി ഇരിക്കുന്ന ഈ അർജുനൻ, ആ അർജുനൻ അങ്ങനെയുള്ള ഞാൻ പ്രയോഗിച്ചിട്ടുള്ള ആ മൃഗത്തിൻ്റെ നേരെ നീ ആയുധം പ്രയോഗിക്കണോ? കൊള്ളരുതാത്തവനെ. അത് കേട്ടപ്പോൾ ഭഗവാനും, അർജുന നീയാണതല്ലേ, ഞാൻ നിന്റെ വേഷം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല, ഓ അർജുന നിന്റെ ഗേമത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ സോമവംശത്തിനെ കുറിച്ച് ഭംഗിയായിട്ട് അങ്ങനെ നിന്ദിച്ചു പറഞ്ഞു തുടങ്ങിയല്ലോ. ആ പൂർവികന്മാരായിട്ടുള്ള ആള് ആ ചന്ദ്രൻ മുതലേ ചന്ദ്രൻ

അതുപോലെ ബുധൻ, അതുപോലെ യയാതി, ശന്തനു, ഇങ്ങനെ ഓരോരുത്തരെയും കുറിച്ച് നിന്ദിച്ച് നിന്ദിച്ച് നിന്ദിച്ച് അവസാനം പാണ്ഡവന്മാരെ കുറിച്ചും നിന്ദിച്ചു പറഞ്ഞു തുടങ്ങി. എന്താ വെച്ചാൽ അർജുനൻ കോപിച്ചിട്ട് തന്റെ നേരെ യുദ്ധത്തിന് പുറപ്പെടണം, എന്നാലേ തനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ. ഭക്തൻ ഇങ്ങോട്ട് യുദ്ധം ചെയ്തു തുടങ്ങിയാലേ തനിക്ക് അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ നിർത്തിയുള്ളൂ. അതിന് വേണ്ടിയിട്ട് അർജുൻ്റെ മനസ്സിൽ കോപം ഉണ്ടാക്കി തീർക്കാൻ പാകത്തിന് പിന്നെയും പിന്നെയും പിന്നെയും ആ സോമവംശത്തിനെ കുറിച്ച് നിന്ദിച്ച് അങ്ങനെ പറഞ്ഞു തുടങ്ങിയല്ലോ. എന്ത് പറഞ്ഞിട്ടും അർജുനന് മാറ്റം കാണില്ല, ദേഷ്യം വരായല്ല. പക്ഷേ കഥയില്ലാത്തവൻ അവൻ എന്താച്ചാ പറഞ്ഞോട്ടെ, അവനോടൊന്നും പറയാൻ കഴിയില്ല എന്ന് നിശ്ചയിച്ച് സഹിച്ചിരിക്കുക അർജുനെ. അങ്ങനെ വന്നപ്പോ അർജുന് മാറ്റമില്ല എന്ന് കണ്ടപ്പോ ഭഗവാൻ തന്നെ തന്നെ നിന്ദിച്ചു പറഞ്ഞു തുടങ്ങിയല്ലോ. അതങ്ങോട്ട് കേട്ടപ്പോ ദേഷ്യം അങ്ങോട്ട് സഹിച്ചില്ല അർജുന്. എടാ കാട്ടാള കുഴിയ, നീ ആരെ കുറിച്ചാ ഈ പറയണത്? എന്റെ സേവാമൂർത്തിയായിരിക്കുന്ന ആ ഭഗവാൻ ശ്രീ പരമേശ്വരൻ അദ്ദേഹത്തിനെ കുറിച്ച് നിന്ദിച്ച് അങ്ങനെ പറയണോ? നീ ഇനി മേലാൽ പറയാനായിട്ട് നിന്റെ നാവ് പൊങ്ങില, നോക്കിക്കോപ്പ കഴിക്കും നിന്റെ കഥ വന്ന് കോപിച്ച് ആ ശരങ്ങോട്ട് പ്രയോഗിക്കാനുള്ള ഒരു സഹായമല്ലോ. അത് കണ്ടപ്പോ ഭഗവാനും അങ്ങനെ ഇതന്നെയാണ് തൻ്റെ ആവശ്യം, എങ്ങോട്ട് യുദ്ധം തുടങ്ങണത് ആവശ്യം. ഭഗവാനും ശരം പ്രയോഗിക്കാനുള്ള ഒരു സഹായി. ഇങ്ങനെ കിരാത പാണ്ഡുസൂനു സമരം ആതേന തൂ, കിരാതനും പാണ്ഡുസൂനുവും സമരത്തെ ചെയ്തു. ആ അർജുനനും ആ ഭഗവാനും തമ്മിൽ യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെട്ടുവല്ലോ. എന്നാൽ യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞു, എങ്ങനെയായിരുന്നു ആ യുദ്ധത്തിന്റെ ഒരു സ്വഭാവം എന്നാണെങ്കിൽ സമാനം സമരം, സമാനമായിട്ടുള്ള സമരമാണ് പറഞ്ഞാൽ ഒരുപോലെയുള്ള സമരമാണ്, ഒരുപോലെ ആവോ? ഭഗവാനും അർജുനും തമ്മിൽ ശരം പ്രയോഗിച്ചാൽ അത് ഒരുപോലെ ആവോ എന്നാണെങ്കിൽ ഒരുപോലെ ആയി എന്നുള്ളതാവണേ. എന്നാൽ എങ്ങനെയാത് ആ ശരം പ്രയോഗിക്കുന്ന സമയത്തെങ്കിലേ ഭഗവാന്റെ ഒരു അവസ്ഥ എങ്ങനെയാ എന്നാണെങ്കിൽ കാരുണ്യപൂര മൃദുലേന ഹൃദാ കിരാത, കാരുണ്യപൂരമായിരിക്കുന്ന ഹൃത്തോടു കൂടിയിട്ടാണ് കിരാതൻ ആയുധം പ്രയോഗിക്കുന്നത്. കാരുണ്യപൂരം, ആ കാരുണ്യ അതിരേഖം കൊണ്ട് മൃദുലമായി മാർദ്ദവത്തോടു കൂടിയിട്ടാണ് ഭഗവാന്റെ മനസ്സെന്ന്. ആ യുദ്ധം ചെയ്യുന്ന സമയത്ത് നല്ല വിചാരമുണ്ടേ, തൻ്റെ ഭക്തോത്തമനായിട്ടുള്ള ആളാണ് അർജുനൻ, അപ്പോൾ അവന് കാര്യമായിട്ടുള്ളൊരു ക്ലേശം ഉണ്ടാവരുത് എന്നൊരു വിചാരമുണ്ട്. അല്ലെങ്കിൽ ഭഗവാൻ ഒരു ശരം പ്രയോഗിച്ചാൽ മതി, അപ്പം കഴിയും അർജുൻ്റെ കഥയെ. ത്രിപുരന്മാരെ ഒരു ശരം കൊണ്ട് നിഗ്രഹിച്ചിട്ടുള്ള ആളാണ് ഭഗവാനെ, അപ്പം അദ്ദേഹത്തിന് വൈഷമ്യമൊന്നുമില്ല. അപ്പോൾ ആ ഒരു വിചാരമുണ്ട്, തൻ്റെ ഭക്തനാണ്, അവന് ദണ്ഡിക്കാൻ ഇടവരരുത് എന്ന് നിശ്ചയിച്ച് തൻ്റെ ആ ശക്തിയുടെ ഒരംശം, വളരെ ചെറിയൊരംശമേ പ്രയോഗിക്കുള്ളൂ, ഒട്ടും ദണ്ഡിക്കരുത് എന്ന് നിശ്ചയിച്ച് വളരെ വളരെ വളരെ കാരുണ്യത്തോടു കൂടിയിട്ടാണ് ഭഗവാൻ ആ അർജുൻ്റെ നേരെ ശരം പ്രയോഗിക്കണതേ. എന്നാൽ അർജുനോ അത് ചോദിക്കാനില്ലല്ലോ, നേരത്തെ പറഞ്ഞിട്ടല്ലോ ഒരുപോലെയുള്ള യുദ്ധമാണ് ഉണ്ടായതെന്ന് പറഞ്ഞുവല്ലോ. അപ്പൊ അർജുനും അതുപോലെ തന്നെയാവും, വളരെ കാരുണ്യത്തോടു കൂടിയിട്ടാവും അല്ലേ? എന്നാണെങ്കിൽ അതല്ല പിന്നോ, രോഷാതിരേഖകലുഷേണ പാണ്ഡുസൂനു, രോഷാതിരേഖകലുഷമായിരിക്കുന്ന ഹൃത്തോടു കൂടിയിട്ടാണ് ആ അർജുനൻ ശരം പ്രയോഗിക്കുന്നത്. രോഷാതിരേഖകലുഷം, രോഷാതിരേഖം കൊണ്ട് കലുഷമായി തീർന്നിട്ടുണ്ടെന്ന്, ആ കോപാധിക്യം കൊണ്ട് കലങ്ങിവശായിട്ടുണ്ടെന്ന്, ദേഷ്യം കൊണ്ട് സഹിക്കണില്ല അർജുനെ. ദാ തൻ്റെ മുറുകന്മാരായിട്ടുള്ള ആള്, തൻ്റെ അച്ഛൻ, അതുപോലെ തൻ്റെ സഹോദരന്മാര് ഇവരെയൊക്കെ നിന്ദിച്ചു. അതുമാത്രമല്ല തൻ്റെ ആരാധനാമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ നിന്ദിച്ചേക്കണവനാണ് ഈ കാട്ടാളിനെ. ഇതോടുകൂടി വന്റെ കഥ കഴിക്കണം എന്ന് നിശ്ചയിച്ച് എത്രണ്ട് ശക്തി ഉപയോഗിച്ചാൽ അത്രമാത്രം ശക്തി ഉപയോഗിച്ചിട്ടാണ്, ദേഷ്യം കണ്ട് സഹിക്കവയ്യാതെ കണ്ടായിട്ടാണ് അർജുനൻ ശരം പ്രയോഗിക്കുന്നത്. ഭഗവാനാണെങ്കിലോ വളരെ വളരെ വളരെ കാരുണ്യത്തോടു കൂടിയിട്ടുമാണ് ആ ശരം പ്രയോഗിക്കുന്നത്. ഹേ, അപ്പം അത് ഒരുപോലെ ആവോ? എങ്ങനെയത്? ഒരാൾ ദേഷ്യത്തിൽ ശരം പ്രയോഗിക്കുക, മറ്റേ ആൾ വളരെ കാരുണ്യത്തോടു കൂടി ശരം പ്രയോഗിക്കുക, അങ്ങനെ വന്നാൽ അതൊരുപോലെ ആവോ എന്നാണെങ്കിൽ ഒരുപോലെ ആയി എവിടെ, അതാ വിശേഷേ. അതെന്താണ്, എങ്ങനെയായിരുന്നു എന്നാണെങ്കിൽ കിരാത മഹാന്തം വിക്രമം അല്പം ആദധാന, കിരാതൻ മഹത്തായിരിക്കുന്ന വിക്രമത്തെ അല്പമായിട്ട് ആദധാനായി. ആ കാട്ടാളമൂർത്തി ഭഗവാൻ ആ അർജുനൻ്റെ മഹത്തായിരിക്കുന്ന വിക്രമം, വലുതായിരിക്കും

ചെലുത്തുന്ന പരാക്രമം. അർജുനൻ തന്റെ സർവ ശക്തി എടുത്തിട്ടാണ് പ്രയോഗിക്കണത്, അതിശക്തമായിട്ടാണ് പ്രയോഗിക്കുന്നത്. കാട്ടാളന്റെ കഥ കഴിക്കണം എന്ന് നിശ്ചയിച്ച് തന്റെ സർവശക്തി എടുത്ത് ഭഗവാന്റെ നേരെ അങ്ങോട്ട് പ്രയോഗിക്കുക. പക്ഷേ ആ ശരം വന്നു കൊള്ളുമ്പോ ഭഗവാന് അല്പം ആദധാന എന്തോ ഒന്ന് ശരീരത്തിൽ വന്നത്, ഇതെന്താ ശരീരത്തിൽ ഒന്ന് തട്ടിയിട്ടുണ്ടല്ലോ, എന്തോ ഒന്ന് തട്ടണു, അത്രേ തോന്നുള്ളൂ, അല്പമായിട്ടേ തോന്നുള്ളൂ. എന്നാൽ അർജുനന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്നാണെങ്കിൽ, പാണ്ഡു സൂനു അല്പം വിക്രമം മഹാന്തം ആദധാന. പാണ്ഡു സൂനു അല്പമായിരിക്കുന്ന വിക്രമത്തെ മഹത്തായിട്ട് ആദധാനായി. ആ ഭഗവാൻ തൻ്റെ ശക്തിയുടെ ചെറിയൊരംശം അല്പം വിക്രമം തൻ്റെ പരാക്രമത്തിൻ്റെ ഒരു അംശേ അർജുനന്റെ നേരെ പ്രയോഗിക്കുള്ളൂ. പക്ഷെ എങ്കിലും വെടില്ല, അതങ്ങോട്ട് വന്നു കൊള്ളുമ്പോൾ അർജുന അയ്യോ കഴിഞ്ഞു തൻ്റെ കഥ എന്ന് തോന്നുന്ന, സഹിക്കാൻ വയ്യാതെ കണ്ടുള്ളത് എന്താണ് അർജുനന് തോന്നുന്നത്. ഭഗവാൻ അല്പമായിട്ട് പ്രയോഗിക്കുന്നത് അർജുനന് സഹിക്കാൻ വയ്യാതെയുള്ളത് എന്തായിട്ട് തോന്നുന്നു, അർജുനൻ തൻ്റെ സർവശക്തി എടുത്ത് പ്രയോഗിക്കുമ്പോൾ അത് ഭഗവാന് അല്പമായിട്ട് തോന്നുന്നു. അതാ ആ ഒരുപോലെ ആയിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അല്പമെന്നും മഹത്വം എന്നുള്ള അവസ്ഥ രണ്ടാളിലും ഉണ്ടായി എന്ന് അല്ലാണ്ട് അനുഭവത്തിൽ ഒരുപോലെ ആയി എന്നല്ല, ആ രണ്ട് മഹത്തെന്നും അല്പം എന്നുള്ള അവസ്ഥ രണ്ടാളിലും ഉണ്ടായി എന്ന്. മഹാന്തം വിക്രമം പാണ്ഡു സൂനു കിരാത അല്പം ആദധാന കിരാത മഹാന്തം വിക്രമം അല്പം ആദധാന. ഇതാണ് വ്യത്യാസം. കിരാതന്റെ അല്പമായിരിക്കുന്ന വിക്രമത്തെ പാണ്ഡു സൂനു മഹത്തായിട്ട് ആധാനാവുന്നു, അതുപോലെ പാണ്ഡു സൂനുവിന്റെ മഹത്തായിരിക്കുന്ന വിക്രമത്തെ കിരാതൻ അല്പമായിട്ട് ആധാനാവുന്നു. അപ്പോ അല്പമെന്നും മഹത്വം എന്നുള്ള അവസ്ഥ രണ്ടു ദിക്കിലും ഉണ്ട്, രണ്ടു പേർക്കും ഒരുപോലെയായിരുന്നു എന്ന്. അതാണ് സമാനം സമരം, ഒരുപോലെയുള്ള സമരമാണ് അവിടെ ഉണ്ടായത്. എന്നാൽ കുറേ നേരമൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് നേരം. അങ്ങനെയാണല്ലോ എല്ലായിടത്തും, അതേ ഇപ്പം എല്ലാം സമയം കുറച്ച് കുറച്ച് വരിക. ഇത് തന്നെ ഇപ്പോൾ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും കഴിയും, അത്രേ ഉള്ളൂ, സമയം കുറയ്ക്കലാണ് എല്ലായിടത്തും. അപ്പോൾ ഇതും അത് തന്നെയാവും, അവിടെയും കുറച്ച് നേരം ഉണ്ടായിട്ടുണ്ടാവുള്ളൂ അല്ലേ. ആണെങ്കിൽ അതല്ല, പിന്നോ ചിരതരം സമരം ആതേനതൂ, ചിരതരമായിരിക്കുന്ന സമരത്തെ ചെയ്തു. വളരെ കാലം അനവധി സമയം രണ്ടുപേരും തെരു തെര തുരു തുരെ ശരങ്ങൾ അങ്ങനെ പ്രയോഗിക്കുന്നുണ്ട്. അങ്ങനെ ആ യുദ്ധം അങ്ങോട്ട് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അർജുനന് തോന്നി, ഏയ് ഇവൻ്റെ നേരെ സാധാരണ ശരങ്ങളൊന്നും പ്രയോഗിച്ചോണ്ടായില്ല, ദിവ്യശരങ്ങൾ പ്രയോഗിക്കുക എന്ന് നിശ്ചയിച്ച് അർജുനൻ ആ ആഗ്നേയാസ്ത്രം അങ്ങോട്ട് പ്രയോഗിച്ചുല്ലോ, ഇവനെ അങ്ങോട്ട് ദഹിപ്പിക്കണം എന്ന് നിശ്ചയിച്ച് ആഗ്നേയാസ്ത്രം അങ്ങോട്ട് വരണ കണ്ടപ്പോൾ ഭഗവാൻ പതുക്കെ അങ്ങോട്ട് തലത്താഴ്ത്തിയപ്പോൾ ആ ഭഗവാന്റെ ജടാഭാരത്തെങ്കിലാണല്ലോ ഗംഗയുള്ളത്. ആ ആഗ്നേയാസ്ത്രം അങ്ങോട്ട് ചെന്ന് ഗംഗയിലെ ജലത്തിൽ അങ്ങോട്ട് ചെന്നപ്പോൾ കഴിഞ്ഞു ഒരു ശബ്ദം. അതിങ്ങനെ കേട്ടാൽ ആ ഗംഗാഭഗവതി അർജുനോട് പറയുന്നുണ്ടോ എന്ന് തോന്നും. സ്വത എങ്ങനെയാണല്ലോ ഈ കുട്ടികള് വികൃതി കാണിക്കുമ്പോൾ അച്ഛനമ്മമാര് പോകണ്ട എന്ന് പറയുക പതിവുണ്ട് അല്ലേ. അതുപോലെ ഗംഗാഭഗവതി അവിടെ തടത്തേക്ക് കാണുമെന്ന് തോന്നും. ആഗ്നേയാസ്ത്രം നിഷ്ഫലമാണോ കണ്ടപ്പോ കുറേം കൂടിയായി ദേഷ്യം. വായവ്യാസ്ത്രം പ്രയോഗിക്കാന്ന് നിശ്ചയിച്ചു. വായവ്യാസ്ത്രം പ്രയോഗിച്ചപ്പോ ഭഗവാന്റെ ശരീരത്തിങ്കൽ ആഭരണങ്ങളായിരിക്കുന്ന ആ സർപ്പങ്ങള് അതിനെ അങ്ങോട്ട് ഭക്ഷിച്ചു. ഇങ്ങനെ എന്ത് ചെയ്തിട്ടും യുദ്ധം ആ കരാതനെ ജയിക്കുക എന്നുള്ളത് സാധിക്കില്ല. അർജുനൻ പിന്നെയും പിന്നെയും ശരം അങ്ങനെ പ്രയോഗിക്കുക. ഭഗവാനാണെങ്കിലും ആ എത്ര നേരം യുദ്ധം ചെയ്യുന്നൊന്നും അറിയണല്ലോ എന്ന് നിശ്ചയിച്ച് ആ പിന്നെയും ആ അർജുന പാകത്തിന് യുദ്ധം ചെയ്തുകൊണ്ട് ഭഗവാനും. ഇങ്ങനെ ആ ലോകനായകനായിരിക്കുന്ന ഭഗവാൻ ശ്രീ പരമേശ്വരൻ തൻ്റെ ഭക്തോത്തമനായിരിക്കുന്ന അർജുനൻ്റെ അഹങ്കാരം തീർത്ത് പാശുപതം കൊടുത്ത് അനുഗ്രഹിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി തൻ്റെ ഭക്തനോടുകൂടി പിന്നെയും പിന്നെയും യുദ്ധം ചെയ്തുകൊണ്ട് അവിടെ ഇങ്ങനെ വർത്തിക്കുകയും ചെയ്തതാ. ഇങ്ങനെ ഭക്തവത്സലനായിരിക്കുന്ന യാതൊരു ഭഗവാൻ ശ്രീ പരമേശ്വരനോ അർജുനന്റെ അഹങ്കാരത്തെ തീർത്ത് പാശുപതത്തെ കൊടുത്ത് അനുഗ്രഹിപ്പാനായിക്കൊണ്ട് അർജുനനും തമ്മിൽ അതിഭയങ്കരമായിരിക്കുന്ന യുദ്ധത്തെ ചെയ്തുകൊണ്ടായി അവിടെ വർത്തിച്ചത്. പ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ ശ്രീ പരമേശ്വരൻ.